ഒരു ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ സെൻട്രൽ.

0: ശുഭദിന ചിന്തകൾ.
1: അറിവും അനുഭവങ്ങളും രണ്ടാണ്. അറിവ് യഥാർത്ഥത്തിൽ ഒരു വീടിന്റെ അടിസ്ഥാന ശിലകൾ പോലെയാണ്. ചില കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നതിനാണ് ഈ അറിവ് നേടുന്ന പ്രക്രിയ മനുഷ്യന് ഏറ്റവും ഗുണകരമാകുന്നത്. പക്ഷേ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അനുഭവങ്ങൾക്ക് 1000 പാഠപുസ്തകങ്ങളെക്കാൾ വലിയ ആഴവും തീവ്രതയും അതുപോലെ തന്നെ നേർസാക്ഷികളുമുണ്ട്. അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും അറിവ് നേടുന്ന പ്രക്രിയയിൽ കാണാതെ പഠിക്കുന്നതുപോലെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കേണ്ടതില്ല. അതെപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അനുഭവങ്ങൾ നേരാം വിധം ലഭിക്കാതെ പോയാൽ നമ്മൾ ഏത് സ്ഥലങ്ങളിൽ ഏത് ആശയങ്ങൾ വിളമ്പിയാലും ഏത് വിജ്ഞാന പ്രഘോഷണങ്ങൾ നടത്തിയാലും ജനങ്ങൾ അവിടെ നിന്നൊക്കെ ഓടി ഒളിക്കും. കാരണം എന്തൊക്കെയോ കടിച്ചാൽ പൊട്ടാതെ പറയുന്നതിനപ്പുറം അവരുടെ ജീവിതവുമായി അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത നിലയിലായിരിക്കും സഞ്ചരിക്കുക. അവിടെ അറിവല്ല, അനുഭവങ്ങളുടെ സ്വാഭാവികതയാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത്. നമുക്കറിയാം, കോളേജിലെ ചില അധ്യാപകരൊക്കെ ഒരുപാട് ഡിഗ്രികളും ബിരുദങ്ങളും ഉള്ളവരാണ്. പക്ഷേ അവർ പഠിപ്പിക്കുന്ന പഠന പ്രക്രിയയെക്കാൾ എത്രയോ ലളിതമായി അവരെക്കാൾ വിദ്യാഭ്യാസം കുറവുള്ള പാരലൽ കോളേജിലെ അധ്യാപകർ ആ വിഷയം പഠിപ്പിക്കാറുണ്ട്. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാരണം, പലപ്പോഴും ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന കോളേജ് അധ്യാപകർ വൈകുന്നേരമായാൽ നേരെ മുറിക്കകത്തേക്ക് കയറി പുസ്തകശാലയ്ക്കകത്തിരുന്ന് നേരം വെളുക്കുന്നത് വരെ വായനയാണ്. പക്ഷേ മറ്റേ അധ്യാപകൻ സമൂഹത്തിലും ചുറ്റുപാടുകളിലുമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്നവൻ. അവിടെയാണ് അനുഭവങ്ങളുടെ വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടേണ്ടത്. ജീവിതത്തിൽ പഠിക്കേണ്ടത് അനിവാര്യമാണ്. പഠിക്കുന്നത് അക്ഷരങ്ങളിലൂടെയും പഠിക്കണം, അനുഭവങ്ങളിലൂടെയും പഠിക്കണം. അനുഭവത്തിന്റെ പാഠങ്ങൾ അക്ഷരങ്ങളിലൂടെ നാം നേടിയ ജ്ഞാനത്തെ ഒരുപക്ഷെ തിരുത്താനും ശക്തിപ്പെടുത്താനും ചിലതൊക്കെ ശരിയല്ലെന്ന് ബോധ്യപ്പെടാനും ഒക്കെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് രണ്ടിലും വിശ്വസിക്കണം, രണ്ടും അനിവാര്യമാണെന്ന് തിരിച്ചറിയണം. ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്ന അക്ഷരമാലകളെക്കാൾ ഒരുപാട് ജീവിതത്തിൽ ചിലപ്പോൾ പ്രയോജനം ചെയ്യുക ചുറ്റുപാടുകളിൽ നാം നമ്മുടെ മക്കളെ കൊണ്ട് നടന്ന് കാണിക്കുന്ന അനുഭവ പാഠങ്ങളായിരിക്കുമെന്ന് മറന്നുപോകരുത്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: സമർപ്പിച്ചതിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന എംഎൽഎമാരുടെ കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24-ാമത് മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വിഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാകക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാകക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എഐസിസി ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. യുഡിഎഫ് നേതൃയോഗവും ഇന്ന് ചേരും. സിപിഐഎം നിയമസഭാകക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി യുഎഇയിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് യുഎഇ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, സിബിഎസ്ഇ ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡിഎംകെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ ജെ സി ഡി പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി വി കെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 എംഎൽഎമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ ഡി എം കെയിൽ പിളർപ്പുണ്ടായത്. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3-ന് പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. IPL ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 wicketsന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30-ക്കാണ് മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് FC റണ്ണേഴ്സപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാറപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3rd വർഷത്തിലേക്ക്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3rd വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് 3rd-ഉം 4th-ഉം ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3rd വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. UDF നേതൃയോഗവും ഇന്ന്. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ചേട്ടാ, ഇല്ല, ശിവശങ്കരൻ ഒരു സഞ്ചിയും തൂക്കി എന്നും രാവിലെ പോകുന്നത് കാണാമല്ലോ. ഇവനെന്തുവാ പണി?
1: അവന്റെ പണി എന്തുകൊണ്ട് താനും തന്നെ അറിയുന്നേ?
0: ഞാൻ ഒരു തവണ ചോദിച്ച് അവൻ ഏതാണ്ട് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് അവിടെ അവൻ ഓവർസീർ ആണെന്ന് പറഞ്ഞു. എനിക്കൊന്നും പിടികിട്ടിയില്ല.
1: ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ പ്രൂഫ് റീഡർ ആണെന്നാ പറഞ്ഞത്.
0: എന്തേലും പണി കാണും, അല്ലെങ്കിൽ പിന്നെ പാൻറും വരച്ച് കയറ്റി ഷൂവും ഫിറ്റ് ചെയ്ത് സഞ്ചിയും തൂക്കി പോകത്തില്ലല്ലോ.
1: പക്ഷെ ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം അറിഞ്ഞു, താൻ ആരോടും പറയരുത്.
0: ഏയ്, കഴുത്തു പോയാലും ഞാൻ മണ്ടത്തില്ല.
1: ഈ റോഡ് സൈഡിൽ ഇട്ട് എണ്ണ കാച്ചി കച്ചവടം ചെയ്യുന്നവരെ താൻ കണ്ടിട്ടുണ്ടോ?
0: ഉണ്ട്. ഈ അടുത്ത കാലത്തെ ടൗണിൽ പോയപ്പോഴും കണ്ടതാ. ഒരുപാട് അങ്ങാടി മരുന്ന് നിരത്തി വെച്ചിട്ട് ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് ഒരാൾ ചട്ടുകം കൊണ്ട് ഇളക്കി മറിക്കുന്നത് കണ്ടതാ.
1: വേറാൾ നിന്ന് മരുന്നിന്റെ ഗുണങ്ങളെ പറ്റി വിളിച്ചു പറയുന്നത് കേട്ടായിരുന്നു.
0: കേട്ട് ബാധോരാതെ പറയുന്നത് കേട്ടു.
1: ആ പണിക്കായവൻ പോണത്.
0: ചേട്ടൻ എന്തെങ്ങനെ അറിഞ്ഞു?
1: നമ്മുടെ സീമത്തറയിലെ കോശി പാലായി പോയിട്ട് വന്നപ്പോ ബസ്സിലിരുന്ന് കണ്ട്.
0: അത് ശിവശങ്കറിന് ആയിരിക്കത്തില്ല, അവനെപ്പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും.
1: അല്ലെന്ന്, ബസ് നിർത്തിയിട്ട സമയത്ത് കോശി കണ്ട്. കോശി ബസ് ഇരുന്നുകൊണ്ട് ശിവശങ്കരാന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി, പെട്ടെന്ന് അവനങ്ങ് മുഖം തിരിഞ്ഞു.
0: വൈദ്യരുടെ ശിങ്കിടിയായിട്ട് പോകുന്നവനാണെന്നറിഞ്ഞ നാണക്കേടാണെന്നറിഞ്ഞിട്ടായിരിക്കും മുഖം തിരിച്ചത്.
1: എന്തേലും തൊഴിൽ എരി ജീവിക്കട്ടെ. ആ വാവണിക്കരെ, കുടുംബസമുഗമം ഒക്കെ ഭംഗിയായിട്ട് നടന്നോ?
2: ചില പ്രത്യേക കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാ മാവാ ഉണ്ണിത്താൻ അദ്ദേഹമേ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. വിജയിച്ചില്ലെന്ന് മാത്രമല്ല പൊളിഞ്ഞും പോയി.
0: പണിക്കരി പോയായിരുന്നോ?
1: അല്ല, അതെന്തൊരു ചോദ്യ. ആ കുടുംബത്തെ ജനിച്ചതല്ലെങ്കിലും വർഷങ്ങളായിട്ട് ആ വീട്ടിലെ കാര്യസ്ഥനല്ലയോ പണിക്കര്. അതിരിക്കട്ടെ, കുടുംബാംഗങ്ങളെല്ലാം എത്തിച്ചേർന്നായിരുന്നു പണിക്കര്.
2: 10 മണിക്കാ സംഗമം വെച്ചിരുന്നത്. പലരും എത്തിയപ്പോ തന്നെ 12 മണി കഴിഞ്ഞ്. ചിലരൊച്ച കഴിഞ്ഞിട്ടു എത്തിയത്.
0: എന്തിനാ ഇങ്ങനൊരു സംഗമം വിളിച്ചത്?
2: നോക്കാനും കാണാനും ആളില്ലാതെ അവരുടെ ഒരു കാവും കളരിയും ഒക്കെ നശിച്ചു കിടക്കുമല്ലയോ. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമായിരുന്നു.
1: അതിന് മാത്രമാണോ എല്ലാരും കൂടെ വിളിച്ചു കൂട്ടിയേ?
2: പിന്നെ നമ്മുടെ താഴേക്കര ഭാഗത്തെ കുറെ കടമുറികൾ ദ്രവിച്ച് വീഴാറായി നിൽക്കുക. ആ കടകൾക്ക് 5 പേര് അവകാശികള്. അവരെല്ലാം ചേർന്ന് അത് വൃത്തിയാക്കി എടുക്കുന്ന കാര്യങ്ങൾ അറിയിക്കണമായിരുന്നു.
0: ചർച്ച വളരെ ഭംഗിയായിട്ട് നടന്നോ?
2: അമ്മാവിക്ക് എന്താ, ഓരോരുത്തരും എഴുന്നേറ്റ് എന്ന് അവരവരുടെ വീട്ടുവിശേഷങ്ങളാ വിളമ്പാൻ തുടങ്ങിയത്. 20 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയ കാര്യവും ഒരാള് പറഞ്ഞപ്പോ വേറൊരാൾ എഴുന്നേറ്റ് നിന്ന് 3 ലണ്ടനിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. ഉടനെ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് 20 ലക്ഷത്തിന് ഫ്ളാറ്റ് വാങ്ങിയ കാര്യം പറഞ്ഞു.
0: അപ്പോ തണ്ടും പൊങ്ങലും സംഗമമാ നടന്നത്.
1: ഭക്ഷണം കാറ്ററിംഗ് ആരെ ഏൽപ്പിച്ചായിരുന്നു?
2: ആഡിറ്റോറിയംകാർക്ക് തന്നെ കാറ്ററിംഗ് നടത്തുന്നുണ്ട്. അവരെ ഏൽപ്പിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പലരും അവരവരുടെ കാറിൽ കയറുന്ന് സ്മോളും അടിച്ചു.
0: ഉച്ചതിരിഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുത്തു കാണും.
2: 2 മണിക്ക് തുടങ്ങാനിരുന്നത് 3 മണിയായപ്പോ തുടങ്ങി.
0: സ്മാളും ഭക്ഷണവും കഴിച്ചപ്പോ ഒന്ന് വിശ്രമിക്കാമല്ലോ.
2: വീണ്ടും ചർച്ച തുടങ്ങിയപ്പോ പലർക്കും ഫോൺ വന്നു. അവരൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. കടമുറികൾ പണിയുന്നതിന് ആർക്കും താല്പര്യമില്ലെന്ന്, മക്കളുമാരൊക്കെ അങ്ങ് വിദേശത്തല്ലയോ, അവർക്കാർക്ക് ഇങ്ങാരും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞു.
1: ഈ മുന്നേറ്റാന് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ.
2: അടുത്ത തലമുറയിൽപ്പെട്ടവരുടെ നന്മയെ ലക്ഷ്യമാക്കിയ സംഗമം പരിപാടി സംഘടിപ്പിച്ചത്.
1: ഇന്നത്തെ കാലത്ത് കുടുംബവും ബന്ധവും ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല.
0: കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാ തന്നെ എത്തിച്ചേരുന്ന മനസ്സില്ലാ മനസ്സോടാ.
1: അവരവരുടെ ജീവിതത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചു മുമ്പോട്ട് പോകുന്ന കാലമായത്. സ്നേഹബന്ധങ്ങളുടെ ഒക്കെ കാലം പോയി.
0: അതെ, ബന്ധങ്ങൾ തൻ ചങ്ങല കണ്ണികൾ നീളുന്നു. എന്തെന്നും ഏതെന്നും

ഗുഡ് മോർണിംഗ്. ഇത് എന്റെ റേഡിയോ 91.2 ഒനാട്ടേര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്നത്തെ പ്രഭാതം എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രഭാതമാണ് അല്ലേ? നല്ല തണുപ്പുള്ളൊരു പ്രഭാതമാണ്. ചൂടിൽ നിന്നൊക്കെ മാറിയിട്ട് ദാ നമ്മൾ ചെറിയ കുറച്ച് മഴയൊക്കെ കിട്ടുന്നതിൽ നിന്നും അതുപോലെ തന്നെ രാവിലെ ഒരിച്ചിരി തണുപ്പൊക്കെ കിട്ടുന്നതിലൊക്കെ എല്ലാവരും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മഴയൊക്കെ നല്ല മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് വേനൽ മഴയൊക്കെ കിട്ടുന്നതിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാറുണ്ട്. രാവിലെ നല്ല തണുപ്പും ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല തണുപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്രഭാതത്തോടുകൂടി, നല്ലൊരു ഉന്മേഷമുള്ളൊരു പ്രഭാതത്തോടുകൂടി നമുക്ക് ഇന്ന് ഇവിടെ ഒണാട്ടുകര പാസഞ്ചറിൽ തുടങ്ങാം. ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് വീണ്ടും ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ ഇന്ന് ദിവസം മെയ് 15 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ്, അതായത് കുടുംബങ്ങളുടെ ദിവസം കൂടിയാണ്. അതായത് ലോകോത്തരമായി നമ്മൾ കുടുംബ ഒരു ദിനം ആചരിക്കുന്നൊരു ദിവസമാണ് ഇന്ന് മെയ് 15, വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ ഓണാട്ടേര പാസഞ്ചറിലെ ഈ ആഴ്ചത്തെ 5-ാമത്തെ ദിവസം കൂടിയാണ്. അപ്പം നമ്മൾ ഈ ഒരു ആഴ്ചയിൽ അവസാനത്തെ ദിവസം ഇങ്ങനെ എത്തി നിൽക്കുകയല്ലേ. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനെ പറ്റിയിട്ട് നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി ചർച്ച ചെയ്താലോ. അതായത് ബന്ധങ്ങൾ നിലനിർത്തണം, ബന്ധങ്ങളെ മൂല്യത നമ്മൾ അറിയണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ടിട്ട് ഒരു ക്ഷമ പറയാതിരുന്നിട്ടുണ്ടോ? അതായത് ഇനി ആരോടെങ്കിലും എനിക്ക് ഒരു ക്ഷമ പറയണം, അയ്യോ ഞാൻ അയാളോട് അന്ന് അത് ചെയ്തായിരുന്നു, അപ്പം അതിനെ പറ്റിയിട്ട് ഒരു സോറി പറയാനായിട്ട് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടേര പാസഞ്ചർ. അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544 7001. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ച ടോപ്പിക്, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച ടോപ്പിക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും വഴിക്കിട്ടോ, പിണങ്ങിയിട്ടോ, അല്ലെങ്കിൽ അടിച്ചു പിരിഞ്ഞിട്ട് അവരോട് ആരോടെങ്കിലും സോറി പറയാതായിട്ടിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം മനസ്സിൽ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരു സോറി പറയേണ്ട, ആ എൻ്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്, എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്, അല്ലെങ്കിൽ ഞാൻ അവനുമായിട്ട് വഴക്കിട്ടു, അപ്പം സോറി പറയേണ്ടത് എൻ്റെ ഒരു മര്യാദയാണ്, അല്ലെങ്കിൽ ഞാൻ അന്നത് പറയേണ്ടതായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ വേഗം പോയി ചെന്ന് അവരോട് സോറി പറഞ്ഞോളൂ. നമ്മളന്ന് ആ ഒരു കാര്യത്തിന് വഴക്കിട്ടായിരുന്നു, അപ്പം എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്, അല്ലെങ്കിൽ അന്ന് വഴക്കിട്ടതിന് സോറി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ, അവിടെ അങ്ങ് പ്രശ്നം അങ്ങ് തീരുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സോറി പറഞ്ഞത് കൊണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ നഷ്ടപ്പെടും, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഞാൻ ആ ഒരു എന്താ ഒരു ഇമേജ് ഉണ്ടല്ലോ അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്, അത് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ, അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല. അപ്പം നിങ്ങൾ അങ്ങോട്ടങ്ങ് ചെന്ന് പറയുക, എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയി, അപ്പം ഞാൻ അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നോട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം എൻ്റെ കയ്യിലെ തെറ്റാണ്, നീ അതൊന്ന് ക്ഷമിച്ചേക്കണേ എന്നൊന്ന് അവരോടൊന്ന് ചെന്ന് പറഞ്ഞു നോക്കിയേ. അപ്പം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ എലവേറ്റായി വരികയും ചെയ്യും, നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് ആരെങ്കിലും ഇതിന് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ വിളിച്ചോളൂ. അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ 9444700092. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടുകര പാസഞ്ചർ കൂടെയുള്ളത്. ഞാൻ ആർ ജെ സുമയ.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം.
2: ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു, 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAEയിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ഭാരത സർക്കാർ കൈ ഇഫക്റ്റീവ് സ്റ്റെപ്സ് ലിയേ ഹെ ജിസ്കെ ചലത്തെ ഹമാരെ പാസ് പെട്രോൾ, ഡീസൽ, LPG ഓർ നാച്ചുറൽ ഗ്യാസ് കെ പര്യാപ്ത സ്റ്റോക്സ് അവൈലബിൾ ഹെ. ഹമാരി റിഫൈനറീസ് ഓപ്റ്റിമം കപ്പാസിറ്റി പർ ഓപ്പറേറ്റ് കർ റഹി ഹെ ഓർ LPG പ്രൊഡക്ഷൻ ഭി ഇൻക്രീസ് കിയാ ജാ ചുക്കാ ഹെ. ഹമാരെ കിസി ഭി റിട്ടേൽ ഔട്ട്ലെറ്റ് പർ ഓർ LPG ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പർ കോയി ഡ്രൈ ഔട്ട് റിപ്പോർട്ടഡ് നഹി ഹെ. സബ് ജഗാ പർ നോർമൽ ഓപ്പറേഷൻ ചൽ രഹെ ഹെ.
2: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 kg സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷൻ അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3 പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
4: Self reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
2: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
6: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3.5 മണി മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
2: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
3: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
3: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
3: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
0: പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ KG wing 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
6: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ആരോടെങ്കിലും സോറി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? അല്ലെങ്കിൽ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയിട്ടൊക്കെ ആരോടെങ്കിലും ഇപ്പം നിങ്ങൾക്ക് സോറി പറയാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ, പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായം പറയേണ്ട നമ്പർ 9444700912. സോറി എന്ന് പറയുന്നത് അത്ര വലിയ മോശം വാക്കാണോ? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സോറി എന്ന് പറയുന്നത് മോശം വാക്കുമല്ല, പക്ഷെ ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അത് ഒരു അനിവാര്യതയും കൂടിയായിട്ട് നമുക്ക് തോന്നണം. അതായത് ഞാൻ അവിടെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ദോഷമില്ല എന്നാണ്. കാണുന്നിടത്തെല്ലാം പോയി നമ്മളങ്ങ് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പം ഇത് ഇന്നത്തെ നമ്മൾ ഓണാട്ടുകാരെ പാസഞ്ചറിൽ പറഞ്ഞു, സോറി പറയാൻ പറഞ്ഞു, അപ്പം തെറ്റില്ലാത്തടത്ത് പോയി അങ്ങ് പറഞ്ഞേക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് സോറി പറയേണ്ടത് അനിവാര്യമാണ്. ഇപ്പം നമ്മളുടെ സ്വന്തം മനസ്സിന്, നമ്മളുടെ മനസ്സാക്ഷിക്ക് നമുക്ക് തോന്നുമല്ലോ ഇത് ഒന്ന് പറഞ്ഞാൽ അത് അവിടെ തീരും, ആ പ്രശ്നം അവിടെ തീരും എന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദാണ്ട് ആദ്യം നമുക്കൊരു പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: നമ്മൾ അതിനനുസരിച്ചുള്ള തെറ്റ് ചെയ്തെങ്കിൽ മാത്രം സോറി പറഞ്ഞാൽ മതി.
0: മതി.
1: ചുമ്മാ എന്തെങ്കിലും ഒരു കയ്യപ്പത്തോ ഒരു ഒന്ന് തട്ടലോ മുട്ടലോ അല്ലാതെ എന്തെങ്കിലും ഒരു വാക്ക് വീണെന്നോ ഓർത്ത് സോറി പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല.
0: അതെ, അതാ പറഞ്ഞത്, നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രം സോറി പറഞ്ഞാൽ മതി എന്ന്. അതെ,
1: തക്കതായ തെറ്റ് ചെയ്താൽ മാത്രം സോറി പറയണം എന്നാണ് ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ എനിക്ക് ഇഷ്ടം. അല്ലെ, ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ.
0: അതാ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ നമ്മളിവിടെ ഇങ്ങനെ സോറി പറയാന്ന് വെച്ചിട്ട് എല്ലായിടവും പോയി സോറി പറയണം എന്ന് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന്, മനുഷ്യന്മാരല്ലേ, നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ ഒരു വഴക്കോ പിണക്കമോ ഉണ്ടായിട്ട് ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ അതൊന്ന് മേക്കപ്പ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് കാണും, അല്ലെങ്കിൽ ഫാമിലി കാണും. അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി ദിവസം കൂടിയാണ്. അപ്പം നമ്മള് ഫാമിലി, കുടുംബപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ എന്നുള്ള ഒരു കാരണം കൂടിയാണ് അല്ലെ. അപ്പം അതാ പറഞ്ഞത്, എവിടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒന്ന് ക്ഷമിച്ച് ആ ബന്ധം ഒന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത്. അതെ അതെ, അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ അല്ലേ. അപ്പം ചേച്ചിക്ക് ആരോടെങ്കിലും സോറി പറയാനുണ്ടോ ഇന്ന്? ആരോടെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ ചോദിച്ചാ അങ്ങനെ നമ്മളാ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ഭാഗത്തോട്ട് പോകുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ എനിക്ക് ഏറ്റവും വലിയ ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ മാത്രമേ എന്നോട് എന്റെ മരുമോള് പോലും ഇങ്ങനെ ചുമ്മാ എന്തോ ഒരു ഇതുമായിട്ട് എന്തുവാന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു ഇത് പറഞ്ഞിട്ട് പറഞ്ഞ അമ്മയെ സോറി. ഞാൻ പറഞ്ഞു, മോളെ അമ്മയുടെ ഈ വാക്ക് പറയല്ലേ, അമ്മയ്ക്ക് ഇഷ്ടമല്ല. തെറ്റ് നല്ല രീതിയിലുള്ള തെറ്റ് ചെയ്തെങ്കിൽ മാത്രം സോറി പറഞ്ഞാൽ മതി എന്നുള്ള വാക്ക്. പിന്നെ എന്റെ മോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ.
0: അതെ അതെ അതെ അതെ, അല്ല നല്ല, നമുക്ക് ചില ചില ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ബന്ധങ്ങളിൽ ഉണ്ടാവുമ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പം ഇപ്പം നല്ല അത്ര അടുത്ത ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മൾ താങ്ക് യു പോലും പറയേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. താങ്ക് യു, സോറി, ഇതൊന്നും ഫ്രണ്ട്ഷിപ്പിൽ അത്ര വലിയ ബാധകമായിട്ടുള്ള കാര്യം എന്നല്ല പറഞ്ഞത്. പക്ഷെ ചില ഇടങ്ങളിൽ നമുക്ക് ഇതേപോലെ എന്താ പറയാ, നമുക്ക് കുറച്ച് ഒരു തെറ്റുകൾ വന്നു പോയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവാം. അവിടെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ നമ്മൾ കാണണം. അതായത് നമ്മൾ മനുഷ്യന്മാരാണ് അല്ലെ, ഇന്ന് കാണുന്ന ആൾക്കാരെ നാളെ കാണുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം അതൊക്കെ നമുക്കൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം എവിടെയാണോ നമുക്ക് സൂക്ഷിക്കാനായിട്ടുള്ളത്, ബന്ധങ്ങളിൽ വില കൊടുക്കാനായിട്ടുള്ളത്, ആ ബന്ധങ്ങളിൽ നമ്മൾ വില കൊടുത്ത് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത്. അപ്പം പെട്ടെന്ന് ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9444700912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തന്നെയുള്ള ഒരു കാര്യമാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പം ഈഗോ എന്ന് പറയുന്നത് ഇല്ലാതെയാവുന്നത് നമ്മൾ ഈ സോറി പറയുമ്പോഴാണ്. പലപ്പോഴും ബന്ധങ്ങൾ തകരാൻ കാരണം ഞാൻ എന്ന് പറയുന്ന ഒരു വാശിയാണ്. അതായത് അവിടെ ഞാൻ വളരെ നമ്മൾ അത്രയും സെൽഫിഷ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഞാൻ എന്ന് ചിന്തിക്കുമ്പം ചിലത് അതിന് വളരെ ഗുണവശങ്ങളുണ്ട് ഞാൻ എന്ന് ചിന്തിക്കുന്നതിന്, പക്ഷെ ചില മോശം കാര്യങ്ങളുണ്ട്. കാര്യം നമ്മൾ ഇപ്പം നമ്മൾ പറയുന്നതുപോലെ തന്നെ, അപ്പം നമ്മളുടെ ഒരു കുഴപ്പം കൊണ്ടാണ് ഒരു തെറ്റ് സംഭവിച്ചതെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ച് അവിടെ ഒരു സോറി പറയുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഈഗോയേക്കാൾ നിങ്ങളുടെ ബന്ധത്തിന് വില കൽപ്പിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ബന്ധങ്ങൾക്ക് മൂല്യവും ബന്ധങ്ങൾക്ക് വിലയും കൽപ്പിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കവിടെ സോറി പറഞ്ഞതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വിശ്വാസം വീണ്ടെടുക്കുക, അതായത് നമ്മളൊരു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റൊരാളെ വേദനിപ്പിച്ചു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് അറിഞ്ഞ് നമ്മൾ ക്ഷമ ചോദിക്കുകയാണെങ്കിൽ അവിടെ തകർന്ന വിശ്വാസം ഉണ്ടല്ലോ, പതുക്കെ പതുക്കെ നമുക്ക് അവിടെ നിന്ന് തിരിച്ചെത്താനായിട്ട് തുടങ്ങും. അതിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവിടെ വലിയൊരു സുരക്ഷിതത്വം നിങ്ങൾക്ക് തോന്നും. അതായത് അത്രയ്ക്ക് വിശ്വാസം നമ്മൾക്ക് അയാൾക്ക് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കവിടെ ഉണ്ടാകും. അപ്പം അതാണ് നമ്മൾ സോറി കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഒരു പാസഞ്ചർ നമ്മളുടെ കൂടെ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, പറഞ്ഞോളൂ.
1: കേൾക്കുന്നുണ്ടോ?
0: ആ, പറഞ്ഞോളൂ.
1: എന്നാ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഇന്ന് 10-ാം ക്ലാസ് ആയപ്പോ റിസൾട്ട് അറിയുന്ന
0: ദിവസമാണ്. അപ്പൊ ഒരുപാട് പേർക്ക് 10-ാം ക്ലാസ്സുകാർക്ക് ക്ഷമ ചോദിക്കാനായിട്ടുണ്ടാവൂലേ?
1: അല്ല അല്ല, മാതാപിതാക്കളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്.
0: ആ, പറഞ്ഞോളൂ.
1: മാർക്കല്ല വലുത്, മക്കളാണെന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരുപോലത്തെ കഴിവും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. മക്കള് നഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടത്തില്ല മാർക്ക്, പിന്നെ നമുക്ക് നേടി.

0: ഇപ്പോഴും നേടിയെടുത്തിട്ടുള്ളത് പിന്നെ A+ വാങ്ങിച്ചവരാരുമല്ല.
1: അല്ല,
0: അവരുടെ പല കഴിവുകളും വെച്ച് അവര് ഇത്രയും പിന്നെ നേടിയെടുത്തതല്ല.
1: അപ്പൊ
0: A+ കിട്ടുന്നവരെല്ലാം അങ്ങ് വലിയ ആൾക്കാരാണെന്നില്ല. A+ കിട്ടിയവരൊക്കെ മോശം രീതിയിൽ പോയ ആൾക്കാരും നമുക്കറിയാം. ഒന്നും ഇല്ലാതെ 10-ാം ക്ലാസ് പോലും പാസ്സാവാത്ത ആൾക്കാരും ഇന്ന് ഉയർന്ന നിലയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഉള്ള ഒരു കാര്യം. അതുകൊണ്ട് A+നകത്തൊന്നൊരു കാര്യമില്ല. അതുകൊണ്ട് മക്കളെ ഒന്നും ആരും മാനസികമായിട്ട് ആരും വിഷമിപ്പിക്കരുതെന്ന എന്റെ ഒരു റിക്വസ്റ്റ്.
1: നമുക്ക് തിരിച്ച് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ വിഷയത്തിലേക്ക് വന്നു.
0: ഞാൻ വിഷയത്തിലോട്ട് വരുവാം. ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എന്റെ അടുത്ത് ഒരാളൊരു തെറ്റ് ചെയ്ത് ഞാൻ എന്തെങ്കിലും അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. അവര് മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് എന്തെങ്കിലും അവരെ വിഷമമുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് മാപ്പ് ചോദിക്കും. എനിക്ക് ചോദിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, സത്യം പറഞ്ഞു. കാരണം ഒരാളിന്റെ മുമ്പിൽ നമ്മൾ ഇച്ച് താന്ന് കൊടുത്തെന്നും പറഞ്ഞ് നമുക്ക് ഒന്നും സംഭവിക്കാനില്ല. നാളെ വിശ്വാസമുള്ളവർക്ക് തന്നെ നാളെ പടച്ചവന്റെ മുമ്പിൽ നല്ല നല്ല ഉയർച്ചയായിരിക്കും അവിടെ. നമ്മൾ ഇവിടെ പോയിട്ട് താന്നു കൊടുത്താലും നമുക്ക് പടച്ചവന്റെ മുമ്പിൽ നല്ലൊരു ഉയർച്ച കിട്ടും, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തില്. അല്ലാതെ നമ്മള് അവരുടെ അടിമയാട്ടം അങ്ങനെ ഒന്നുള്ള രീതിയിലല്ല. നമ്മൾ പഠിച്ചവനെ ഓർത്ത് നമുക്കറിയാം നമ്മൾ കാരണം ഒരു മനുഷ്യൻ വിഷമിക്കരുത്. അതാണ് എന്റെ ഒരു ആഗ്രഹം. നമ്മള് കാരണം ഒരു മനുഷ്യൻ വിഷമിക്കരുത്. അങ്ങനെ ഞാൻ മോശമായിട്ടുള്ള രീതി ഞാൻ ആരുടെ ഒന്നും പറയത്തില്ല. എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ദേഷ്യം വന്ന് അങ്ങനെ പിന്നെ ഇതായിട്ട് സംസാരിക്കും, ഷൗട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷെ എന്താ വെച്ചാൽ മോശം വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അങ്ങനെ എന്നെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം പറയാൻ.
1: അതെ അതെ അതെ, നമ്മൾ തിരിച്ച് നമ്മളെ ആരും ഹേർട്ട് ചെയ്യാൻ നമ്മൾ അത്ര ആഗ്രഹിക്കപ്പെടാത്ത ആൾക്കാരാണ്. അതായത് നമ്മൾ സ്വയം ഹേർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ ചിലർക്ക് ഭയങ്കര വിഷമമാണ്.
0: മനുഷ്യനാണല്ലോ, മനുഷ്യനാണല്ലോ സുമയം, നമുക്ക് ദേഷ്യം വരുമല്ലോ. നമുക്ക് എന്തെങ്കിലും ചിലരും നമ്മൾ കേൾക്കണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യം വരും, നമ്മൾ പൊട്ടിത്തെറിച്ചു പോവും.
1: അത് സ്വാഭാവികമാണ്.
0: പിന്നെ നമ്മള് ഇപ്പൊ ഒരാളിനെ അങ്ങ് നമ്മളങ്ങ് താന്നു കൊടുക്കുന്നെന്നും പറഞ്ഞ് അവരങ്ങ് തല കയറിയിരുന്ന ഇതാക്കുന്ന ഒരു സ്വഭാവം ആരും കാണിക്കരുത്. അവരും മനുഷ്യനാണ്. അവർക്കും ചില കുറ്റങ്ങളും എല്ലാം വരും. എല്ലാം തികഞ്ഞവരാരും ഈ ഭൂമിയിൽ ആരും ഇല്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉള്ളവരാ. ചിലപ്പം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുന്നത്. അന്നേരം നമ്മളൊന്നും ക്ഷമിച്ചു കൊടുത്തെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാനില്ല. എനിക്ക് ഞാൻ ക്ഷമിച്ചു കൊടുത്തെന്നും പറഞ്ഞ് എനിക്ക് ഇന്നുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് നേട്ടങ്ങളല്ലാതെ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാ. നമ്മളിത് ഒന്ന് ക്ഷമിച്ചു കൊടുക്കണം. നമ്മളൊരു സോറി പറഞ്ഞെന്നും പറഞ്ഞ്
1: അതെ അതെ, നമ്മൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യവും അത് തന്നെയായിരുന്നു. അതായത് മനുഷ്യന്മാരുടെ ഉള്ളിലുള്ളതാണ് ഒരു സ്വന്തമായ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം. അത് മനുഷ്യൻ ചിലതില് നമ്മൾ അത് കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ചില ഈഗോസ് ഉണ്ട്, ചില ദേഷ്യങ്ങളുണ്ട്, ചില സോറികളുണ്ട്, അത് നമുക്ക് അത്യാവശ്യമാണ് എന്നേ നമുക്ക് പറയാനായിട്ടുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ലൈഫിൽ ഇപ്പം ചില ആൾക്കാരുടെ അച്ചീവ്മെൻ്റ് കേട്ടിട്ടില്ല, അതായത് ലൈഫിൽ ചില ആൾക്കാർ വളരെയധികം വിജയം നേടുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് അവരുടെ ഉള്ളിലൊരു കോമ്പറ്റീഷൻ വന്നതുകൊണ്ടാണ്, ഒരു മത്സരബുദ്ധി ഉള്ളത് കൊണ്ടാണ്. ആ മത്സരബുദ്ധി എന്ന് പറയുന്നത് അവരെ ഭയങ്കര ഉയർച്ചയിൽ എത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് ചിലര്, അവർക്കത് വളരെയധികം പ്രയോജനപ്പെടുത്തേ ഉള്ളൂ. അപ്പം അടുത്ത പാസഞ്ചർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: നമ്മള് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാലേ ക്ഷമിക്കാനുള്ളതാണ്. ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ആരോടും വിരോധവും ഇല്ല, വൈരാഗ്യവും ഇല്ല, ഒന്നുമില്ല, സന്തോഷമായിട്ട് നമുക്ക് പോവാം. നമ്മൾ ആരോടും ക്ഷമിക്കാൻ തയ്യാറാവണം. അതിപ്പം എല്ലാവർക്കും കിട്ടണമെന്നില്ല, അതൊക്കെ ഒരു ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ എത്ര ശത്രുത വെച്ച് പുലർത്തുന്ന വ്യക്തിയോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്റെ വ്യക്തിത്വം അങ്ങനെയാണ്. ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന ചുറ്റുപാടും അങ്ങനെയായിരുന്നു. എന്റെ വീട്ടിൽ എന്റെ മാതാപിതാക്കൾ എന്നോട് എപ്പോഴും പറയും, നമുക്ക് ആരുടെ മുമ്പിൽ പോയി ജയിക്കേണ്ട, നമുക്ക് ബാക്കി എന്ന് ജയിച്ചാൽ മതി. എന്റെ രക്ഷകർത്താക്കൾ എന്നെ പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, തോൽവി എപ്പോഴും നല്ലതാണ്, എളിമയുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ദൈവം അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് എന്റെ രക്ഷകർത്താക്കൾ എന്നെ പഠിപ്പിച്ച എന്നൊരു വാക്കാണ്. അതിപ്പോ എന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എന്റെ മക്കളും ഇപ്പൊ എന്നെ പോലെ എന്നോട് പറയും, എന്റെ ഉമ്മിയെ പോലെ ആവാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്.

0: വെച്ചാൽ എന്റെ ഏറ്റവും വലിയ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരാൾക്ക് ഒരു ആഹാരം കൊടുക്കണം. എനിക്ക് ആരെങ്കിലും എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയോ സാന്ത്വനപ്പെടുത്തിയോ അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാകാനാണ് ഞാൻ എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നത്. ഒരു ദിവസവും ഞാൻ ഉണരുമ്പോഴും ആഗ്രഹിക്കും ആരെങ്കിലും എന്റെ അടുക്കൽ വന്നെങ്കിൽ ഞാൻ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാമല്ലോ, ഞാൻ കഴിച്ചില്ലെങ്കിലും വേറൊരാൾക്ക് കൊടുക്കണം, അവർ കഴിക്കുന്ന കണ്ടാണ് എന്റെ സമൃദ്ധി എന്റെ ജീവിതം. ഞാൻ അങ്ങനെയാണ് സന്തോഷിക്കുന്നത്, എപ്പോഴും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. എനിക്കിപ്പം എന്റെ വീട്ടിലൊരു 10 തേങ്ങ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിലും ഒരാൾ എന്റെ വീട്ടിൽ വന്ന അവരാ തേങ്ങയിലോട്ടൊന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവർ നോക്കാതെ ആ തേങ്ങ എടുത്ത് അവർക്ക് കൊടുക്കും. അതാണ് എനിക്കങ്ങനാണ് ഇഷ്ടം. നമുക്ക് 10 എണ്ണം കിട്ടുമ്പോൾ 1 എണ്ണം ദാനം ചെയ്യാലോ.
1: അതെ അതെ തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ 10 കിലോ അരി ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് വിഷമം പറയുമ്പോൾ അതിന് 2 ഗ്ലാസ് 3 ഗ്ലാസ് അരി കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അതിന്റെ 100 ഇരട്ടി പ്രതിഫലം വേറെ വഴി കിട്ടും. ആർക്കും എന്തും കൊടുക്കുമ്പോഴും നമ്മൾ അളന്നു കൊടുക്കുക, പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടുമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോവുക.
1: അതെ അതെ അതെ അതെ അതായത് അതാണ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് ഇപ്പം തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കരുത്. അത് വളരെയധികം വളരെ പോസിറ്റീവായിട്ടും അതേപോലെ തന്നെ വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ഒരു മനുഷ്യനിൽ നിന്നും, അല്ലേ? അതായത് ഇപ്പം നമ്മൾ ഒരാളെടുത്ത് ഒരു 100% വിശ്വാസതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും നിൽക്കുകയാണ്. അപ്പം അയാൾ എന്നോട് അങ്ങനെ തന്നെ തിരിച്ച് കാണിക്കും എന്ന് വിശ്വസിക്കുന്നിടത്ത് ഒരു പ്രശ്നവുമുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ വിശ്വസിച്ച് ഇരുന്നിട്ട് അപ്പം അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മളുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യോ ഇയാളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു നെഗറ്റീവ് ആകുന്നതിനും ഒരു പ്രശ്നമുണ്ട്. അപ്പം എല്ലാ വശവും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നമുക്ക് പറയാൻ പറ്റുന്നത്, അതായത് ചില കാര്യങ്ങൾ, ചില അച്ചീവ്മെന്റ്സ്, നമുക്ക് ജീവിതത്തിൽ കുറച്ചൊക്കെ വിജയം നേടണമെങ്കിൽ നമുക്ക് മത്സര ബുദ്ധിയോടുകൂടി കുറച്ച് കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈഗോയെ പറ്റിയിട്ടാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിശ്വാസം രൂപപ്പെടുത്തുന്നതിനെയൊക്കെ പറ്റിയിട്ടാണ്. അപ്പം ഈ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ചില മനുഷ്യർക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മത്സര ബുദ്ധി അതേപോലെ നമുക്ക് തുടർന്നു കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെയധികം വിജയത്തിലേക്കും എത്താൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ചില സോറീസ്, ചില എന്താ പറയുക, ചില നന്ദി പ്രകടനങ്ങൾ, ചില എല്ലാ പ്രാവശ്യവും എല്ലായിടത്തും നമുക്കൊന്ന് നന്ദി പറയണ്ട, എല്ലായിടത്തും നമുക്ക് സോറിയും പറയണ്ട, പക്ഷെ പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടർ അവിടെ താന്നു പോകുന്നില്ല. നമ്മളുടെ ക്യാരക്ടർ കുറച്ചും കൂടി മുകളിലേക്ക് പോവുകയും ആ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയേ ചെയ്യത്തുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ ആരുമായിട്ടെങ്കിലുമൊക്കെ വഴക്കിട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അവരോടൊക്കെ ഇനി സോറി പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. അഭിപ്രായം പറയേണ്ട നമ്പർ 9544709912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആറ്റുകര പാസഞ്ചർ, കൂടെ ഞാൻ ആർ ജെ സുമയ്യ.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വില കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വില കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ നിന്ന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
6: +1 +2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരോടെങ്കിലും സോറി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനായിരിക്കും? അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കൂടിയിട്ട് നിങ്ങൾ സോറി പറയാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി നിങ്ങൾ ആരോടെങ്കിലും സോറി പറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544709912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിളിച്ച് രേഖപ്പെടുത്തുക. ഇനി സോറി കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളുടെ ഈഗോ മാറ്റിവെക്കണം, പിന്നെ നമ്മളുടെ വിശ്വാസങ്ങൾ നേടിയെടുക്കും, അതുപോലെ തന്നെ മനസ്സ് തുറക്കാനുള്ള ഒരു അവസരമാണ്. അതായത് കുറേ നാളായിട്ടിങ്ങനെ മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ ചെന്ന് സംസാരിക്കുമ്പോൾ അത്രയും വിശ്വാസമുള്ള നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു മനസ്സ് തുറക്കാനുള്ള അവസരമാണ്. അതായത് ആ സോറി പറയുന്നതോടെ ആ വിഷയത്തെക്കുറിച്ചുള്ള തർക്കം അങ്ങ് തീരുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ സമാധാനപരമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഭാരം അങ്ങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലൊരു ഭാരം അങ്ങ് പോകും. ഭാരം അങ്ങ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ടല്ല സ്വസ്ഥമായിട്ട് നമുക്ക് നടക്കാമല്ലോ എന്ന്, അല്ലെങ്കിൽ ആ ഒരു കടമയങ്ങ് തീർന്നു, ആ ഒരു കടം അങ്ങ് തീർന്നു എന്നുള്ളൊരു ഒരു മനസ്സിനുള്ളൊരു ഭാരം നമുക്കവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കവിടെ റെസ്പെക്റ്റ് കൂടത്തതേ ഉള്ളൂ. ബഹുമാനം നമ്മൾ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ബഹുമാനം അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ബഹുമാനം അവിടെ കൂടും. അതായത് മറ്റൊരാളുടെ ഒരു വികാരങ്ങളെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ സോറി പറയുക എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാകുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് വെറുതെ ഒരു വാക്കിന് വേണ്ടി പറയുന്ന സോറിക്കൊരു ഗുണമൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിൽ തട്ടിയായിരിക്കണം പറയേണ്ടത്. നമ്മൾ ആത്മാർത്ഥതയോടുകൂടി പറയുന്നതായിരിക്കണം. അതായത് നമ്മളുടെ മനസ്സിലൊരു കുറ്റബോധം തോന്നിയിട്ട് നമ്മൾ ആ തെറ്റിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്ന ബഹുമാനത്തിൻ്റെ അളവ് നമുക്ക് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ തെറ്റ് ആവർത്തിക്കത്തുമില്ല. അതായത് ക്ഷമ ചോദിച്ച ശേഷം വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നത് നമ്മുടെ സോറിയുടെ വില കളയുകയും ചെയ്യും. അതായത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സോറി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ തെറ്റ് അവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വില അവിടെ പോയി. പിന്നെ എത്ര സോറി പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ഈ ചങ്കനം വീണ്ടും തെങ്ങേ തന്നെ എന്നുള്ളൊരു കാര്യമാവും പിന്നെയും നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ തെറ്റ് തിരിച്ചറിഞ്ഞാലുടൻ ക്ഷമ ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്തോറും ആ ഒരു മുറിവെന്ന് പറയുന്നത് വളരെയധികം കൂടാനായിട്ട് സാധ്യതയുള്ളതാണ്. അതായത് നമ്മളുടെ ഒരു കയ്യിൽ നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മളത് ചോദിക്കുക, നമ്മൾ അതിനോട് സോറി ചോദിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ വൈകി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പം മിണ്ടാതിരിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും വീണ്ടും ആ ഒരു അകൽച്ച അവിടെ അങ്ങ് വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ ആ സ്പോട്ടിൽ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പം ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ നമ്മൾ സോറി പറയുന്നത് ഒരു തോൽവിയൊന്നുമല്ല, മറിച്ച് ആ ബന്ധം നമുക്ക് നിലനിർത്താനുള്ള നമ്മളുടെ ഒരു വലിയ മനസ്സുണ്ടല്ലോ അതാണ് അതിനെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഏത് സാഹചര്യത്തെ മുൻനിർത്തിയാണോ നമുക്കൊരു സോറി പറയാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ആ സാഹചര്യം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ സോറി പറഞ്ഞ് ആ ഒരു വഴക്ക് ആ ഒരു പ്രശ്നം നമ്മൾ അവിടെ തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും സമാധാനമാകും. അതുകൊണ്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അത് ആ ഒരു ഒറ്റ മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ അതവിടെ തീരുകയാണ് ചെയ്യുന്നത്. പിന്നെയും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. തീർത്തു, പ്രശ്നം തീർത്തു, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടന്നു. ഇങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ, വളരെയധികം നന്നായിരിക്കില്ലേ? അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ 9544709912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ് കൂടെ ഉള്ളത്. ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മളിങ്ങനെ സോറിയെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ജീവിതത്തിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരോട് ഒരു സോറി പറയേണ്ടി വരുമ്പോൾ പലപ്പോഴും ഉള്ളിൽ ചെറിയൊരു പ്രയാസമോ വിഷമമോ ഒക്കെ തോന്നാം. പക്ഷേ അതെന്ന് പറയുന്നത് ആ ഒരു വാക്ക് നൽകുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയി, എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച തെറ്റാണ്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അതവിടെ കഴിഞ്ഞു, അതവിടെ തീർന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അതായത് അങ്ങനെ ഒരു പ്രയാസമോ വിഷമമോ ഒക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് അവരോടൊന്ന് നേരിട്ട് സംസാരിക്കുക. അതായത് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് എപ്പോഴും ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ആത്മാർത്ഥതയെ അവിടെ സൂചിപ്പിക്കും. അതിന് സാധിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ഒരു ഫോൺ കോളോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ് അല്ലേ, ഒന്ന് മെസ്സേജ് ചെയ്യുകയോ ഒരു ഫോൺ കോൾ ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വികാരം, അപ്പം അതൊന്ന് ടൈപ്പ് ചെയ്ത് അവർക്കൊന്ന് അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. ഒന്ന് നിങ്ങളുടെ ആ ഒരു മെസ്സേജ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയോ നിങ്ങളൊന്ന് വിളിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ ഒരു അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണം വ്യക്തമാക്കി കൊടുക്കണം. അതായത് ഞാൻ ചെയ്ത കാര്യം നിന്നെ വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം, അപ്പോൾ അതിലെനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നത് വെറും ഒരു സോറി പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അവരെ മറുപടിക്കായിട്ട് നമ്മൾക്ക് നിർബന്ധിക്കരുത്. അതായത് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ റിപ്ലൈ താ റിപ്ലൈ താ റിപ്ലൈ താന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിക്കരുത്. അവർക്കൊരു സമയം കൊടുക്കുക. അതായത് നിങ്ങൾ ക്ഷമ ചോദിച്ചാൽ ഉടനെ അവർ പഴയതുപോലെ നിങ്ങളുടെ അടുത്ത് പെരുമാറും എന്ന ആ ഒരു വിശ്വാസം വെക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് ആ ഒരു വിഷമം മാറാനായിട്ട് അവർക്കൊരു സമയം കൊടുക്കാം. അങ്ങനെ സമയം കൊടുത്തു കഴിയുമ്പോൾ അവരതിനെപ്പറ്റി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയും അതിനെപ്പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയും ഇനി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും ഒരു റിപ്ലൈ വരും. ആ റിപ്ലൈക്ക് വേണ്ടിയിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യണം. റിപ്ലൈ തരാത്തവരാണെങ്കിൽ ഓക്കെ വിട്ടേക്ക് എന്നങ്ങ് വിചാരിക്കുക, പക്ഷേ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്കും ഒരു ആശ്വാസമാണ് അല്ലേ. അപ്പം ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അങ്ങനെ അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് അങ്ങനെ ആ പരീക്ഷണം ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അത് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, ഒന്നുകൂടി പറയാം. 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

കേട്ടാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒന്നാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറിയെ പറ്റിയിട്ടാണ്. അതായത് സോറിയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അതായത് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അതായത് ഇപ്പം ഓരോരുത്തരുടെ ജീവിതങ്ങളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സോറിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലായിക്കോട്ടെ, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, സഹപാഠികളായിക്കോട്ടെ, ആരാണെങ്കിലും ഒരുപാടെടുത്ത് സോറി എന്ന് പറയുന്ന ആ വാക്കിന് ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് കൂടുതൽ പറ്റുകയും ചെയ്യും. അതായത് ആ വാക്കുകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യും. അതായത് ആ വ്യക്തിയോടുള്ള നമ്മളുടെ ആ ഒരു ബന്ധത്തിൻ്റെ രീതി അനുസരിച്ച് ആരാണെങ്കിലും നമുക്ക് സാഹചര്യത്തിന് അനുകൂലമായിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് പ്രയോഗിക്കാം. വളരെ ലളിതമായി നമുക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാം. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യത്തിന് തെറ്റ് പറ്റിപ്പോയട്ടോ, അത് നിനക്ക് വേണമെങ്കിൽ ക്ഷമിക്കാം എന്ന് പറഞ്ഞ് ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുപറ്റിപ്പോയി, നമുക്ക് പഴയതുപോലെ ഒന്ന് ആയാലോ എന്നൊക്കെ വളരെയധികം ലളിതമായി, വളരെയധികം സോഫ്റ്റായി, സിമ്പിളായി നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതേപോലെ തന്നെ നമ്മൾ ന്യായീകരിക്കാതിരിക്കുക. അതായത് എൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറയാം, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കി വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വന്നു, എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെ വീണു പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രീതിയും, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ ആ സോറിയുടെ ആത്മാർത്ഥത അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അവർക്ക് സംസാരിക്കാനായിട്ടൊരു സമയം നൽകണം. മറിച്ച് സംസാരിക്കാൻ സമയം നൽകുന്നതിനോടൊപ്പം തന്നെ അവരെ കേൾക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരിക്കാൻ, അതായത് അവർക്ക് എന്താണോ നമ്മുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം നമ്മളുടെ ഭാഗത്ത് നിന്ന് വന്ന് പറ്റിപ്പോയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളാണെങ്കിൽ അത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അവർ നമ്മുടെ അടുത്ത് സംസാരിക്കണം, അവർ നമ്മുടെ അടുത്ത് പറയണം ഇങ്ങനായിരുന്നു കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആ കേൾക്കാനായിട്ട് നമ്മൾ കാണിക്കുന്നൊരു മനസ്സുണ്ടല്ലോ. കേൾക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നിട്ട് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കേട്ടിരിക്കുക, കേട്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും, നമുക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു രീതി കിട്ടും. ആ രീതിക്കനുസരിച്ച് നമ്മളങ്ങ് പോവുക പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാ രീതികളും എല്ലാ സോറിയും എല്ലായിടത്തും പോയി എല്ലാവരോടൊന്നും പറയണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം എവിടാണ് നമുക്ക് പാളിപ്പോയത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പം ആ പാളിപ്പോയത് എവിടാണോ ആ പാളിപ്പോയത് നമ്മൾ മനസ്സിലാക്കി ആ പാളിപ്പോയത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ നോക്കിക്കേ. ലൈഫ് എന്ത് ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. ജീവിതം വളരെയധികം രസമാണ് ജീവിക്കാൻ, ജീവിതം വളരെയധികം സുന്ദരമാണ് ജീവിക്കാൻ. ലൈഫ് ഈസ് വെരി വെരി വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ദാണ്ടെ ഇന്നത്തെ നമ്മുടെ സമയം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. ദാണ്ടെ സമയം 9 മണിയായി. നമ്മുടെ പാസഞ്ചർ ഒന്ന് മൂലയ്ക്ക് നിർത്തേണ്ട ആ ഒരു സമയം വന്നിട്ടുണ്ട്. അപ്പം അടുത്ത ദിവസം നമുക്ക് പുതിയ ഒരു വിഷയവുമായിട്ട്, വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വിഷയവുമായിട്ട് നമുക്ക് എത്താം എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് എൻ്റെ റേഡിയോ 91.2 ഒന്നാട്ടുകര പാസഞ്ചർ ഇവിടെ നിർത്തുകയാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

അളവിൽ അടരുതുടരും അമരമണിയും ജയം വരും വരം തരും.

താളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേളം, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തെയ്യാട്ടം,

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ ബില്ലൊന്ന് നോക്കിയേ,
7: എന്തു അടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

0: ഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: ചേട്ടാ, ഇല്ല, ശിവശങ്കരൻ ഒരു സഞ്ചിയും തൂക്കി എന്നും രാവിലെ പോകുന്നത് കാണാമല്ലോ. അവൻ എന്തുവാ പണി?
1: അവന്റെ പണി എന്തുകൊണ്ട് താനും തന്നെ അറിയുന്നേ?
0: ഞാൻ ഒരു തവണ ചോദിച്ച് അവൻ ഏതാണ്ട് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് അവിടെ അവൻ ഓവർസീർ ആണെന്ന് പറഞ്ഞു. എനിക്കൊന്നും പിടികിട്ടിയില്ല.
1: ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ പ്രൂഫ് റീഡർ ആണെന്നാ പറഞ്ഞത്.
0: എന്തേലും പണി കാണും, അല്ലെങ്കിൽ പിന്നെ പാൻറും വലിച്ചു കയറ്റി ഷൂവും പിറ്റ് ചെയ്ത് സഞ്ചിയും തൂക്കി പോകത്തില്ലല്ലോ.
1: പക്ഷെ ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം അറിഞ്ഞു, താൻ ആരോടും പറയരുത്.
0: ഏയ്, കഴുത്തു പോയാലും ഞാൻ മണ്ടത്തില്ല.
1: ഈ റോഡ് സൈഡിൽ ഇട്ട് എണ്ണ കാച്ചി കച്ചവടം ചെയ്യുന്നവരെ താൻ കണ്ടിട്ടുണ്ടോ?
0: ഉണ്ട്. ഈ അടുത്ത കാലത്തെ ടൗണിൽ പോയപ്പോഴും കണ്ടതാ. ഒരുപാട് അങ്ങാടി മരുന്ന് നിരത്തി വെച്ചിട്ട് ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് ഒരാൾ ചട്ടുകം കൊണ്ട് ഇളക്കി മറിക്കുന്നത് കണ്ടതാ.
1: വേറാൾ നിന്ന് മരുന്നിന്റെ ഗുണങ്ങളെ പറ്റി വിളിച്ചു പറയുന്നത് കേട്ടായിരുന്നു.
0: കേട്ട് ബാധോരാതെ പറയുന്നത് കേട്ടു.
1: ആ പണിക്കായവൻ പോണത്.
0: ചേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു?
1: നമ്മുടെ സീമത്തറയിലെ കോശി പാലായി പോയിട്ട് വന്നപ്പോ ബസ്സിലിരുന്ന് കണ്ട്.
0: അത് ശിവശങ്കരനായിരിക്കത്തില്ല, അവനെ പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും.
1: അല്ലെന്ന്, ബസ് നിർത്തിയിട്ട സമയത്ത് കോശി കണ്ട്. കോശി ബസ് ഇരുന്നുകൊണ്ട് ശിവശങ്കരാന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി, പെട്ടെന്ന് അവൻ അങ്ങ് മുഖം തിരിഞ്ഞു.
0: വൈദ്യരുടെ ശിങ്കിടിയായിട്ട് പോകുന്നവനാണെന്ന് അറിഞ്ഞ നാണക്കേടാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും മുഖം തിരിച്ചത്.
1: എന്തേലും തൊഴിൽ എരി ജീവിക്കട്ടെ. ആ വാവണിക്കരെ, കുടുംബസമംഗമോ ഒക്കെ ഭംഗിയായിട്ട് നടന്നോ?
2: ചില പ്രത്യേക കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാ മാവാ ഉണ്ണിത്താൻ അദ്ദേഹമേ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. വിജയിച്ചില്ലെന്ന് മാത്രമല്ല പൊളിഞ്ഞും പോയി.
0: പണിക്കരി പോയായിരുന്നോ?
1: അല്ല, അതെന്തൊരു ചോദ്യം. ആ കുടുംബത്തിൽ ജനിച്ചതല്ലെങ്കിലും വർഷങ്ങളായിട്ട് ആ വീട്ടിലെ കാര്യസ്ഥനല്ലയോ പണിക്കരെ. അതിരിക്കട്ടെ, കുടുംബാംഗങ്ങളെല്ലാം എത്തിച്ചേർന്നായിരുന്നു പണിക്കരെ.
2: 10 മണിക്കാ സംഗമം വെച്ചിരുന്നത്. പലരും എത്തിയപ്പോ തന്നെ 12 മണി കഴിഞ്ഞു. ചിലര് ഒച്ച കഴിഞ്ഞിട്ടുവാ എത്തിയത്.
0: എന്തിനാ ഇങ്ങനൊരു സംഗമം വിളിച്ചത്?
2: നോക്കാനും കാണാനും ആളില്ലാതെ അവരുടെ ഒരു കാവും കളരിയും ഒക്കെ നശിച്ചു കിടക്കുമല്ലയോ. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമായിരുന്നു.
1: അതിനു മാത്രമാണ് എല്ലാരും കൂടെ വിളിച്ചു കൂട്ടിയേ.
2: പിന്നെ നമ്മുടെ താഴേക്കര ഭാഗത്തെ കുറെ കടമുറികൾ ദ്രവിച്ച് വീഴാറായി നിൽക്കുക. ആ കടകൾക്ക് 5 പേര് അവകാശികള്. അവരെല്ലാം ചേർന്ന് അത് വൃത്തിയാക്കി എടുക്കുന്ന കാര്യങ്ങൾ അറിയിക്കണമായിരുന്നു.
0: ചർച്ച വളരെ ഭംഗിയായിട്ട് നടന്നു.
2: അമ്മാവിക്ക് എന്താ, ഓരോരുത്തരും എഴുന്നേറ്റ് എന്ന് അവരവരുടെ വീട്ടുവിശേഷങ്ങളാ വിളമ്പാൻ തുടങ്ങിയത്. 20 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയ കാര്യവും ഒരാള് പറഞ്ഞപ്പോ വേറൊരാൾ എഴുന്നേറ്റ് നിന്ന് 3 ലണ്ടനിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. ഉടനെ ഒറ്റൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് 20 ലക്ഷത്തിന് ഫ്ളാറ്റ് വാങ്ങിയ കാര്യം പറഞ്ഞു.
0: അപ്പോ തണ്ടും പൊങ്ങലും സംഗമമാ നടന്നത്.
1: ഭക്ഷണം കാറ്ററിംഗ് ആരെ ഏൽപ്പിച്ചായിരുന്നു?
2: ആഡിറ്റോറിയംകാർക്ക് തന്നെ കാറ്ററിംഗ് നടത്തുന്നുണ്ട്. അവരെ ഏൽപ്പിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പലരും അവരവരുടെ കാറിൽ കയറുന്ന സ്മോളും അടിച്ചു.
0: ഉച്ചതിരിഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുത്തു കാണും.
2: 2 മണിക്ക് തുടങ്ങാനിരുന്നതേ 3 മണിയായപ്പോ തുടങ്ങി.
0: സ്മാളും ഭക്ഷണവും കഴിച്ചപ്പോ ഒന്ന് വിശ്രമിക്കാമല്ലോ.
2: വീണ്ടും ചർച്ച തുടങ്ങിയപ്പോ പലർക്കും ഫോൺ വന്ന്. അവരൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. കടമുറികൾ പണിയുന്നതിന് ആർക്കും താല്പര്യമില്ലെന്ന്, മക്കളുമാരൊക്കെ അങ്ങ് വിദേശത്തല്ലയോ, അവർക്കാർക്ക് ഇങ്ങാരും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞു.
1: ഈ മുന്നേറ്റാന് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ.
2: അടുത്ത തലമുറയിൽപ്പെട്ടവരുടെ നന്മയെ ലക്ഷ്യമാക്കിയ സംഗമം പരിപാടി സംഘടിപ്പിച്ചത്.
1: ഇന്നത്തെ കാലത്ത് കുടുംബവും ബന്ധവും ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല.
0: കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാ തന്നെ എത്തിച്ചേരുന്നത് മനസ്സില്ല മനസ്സോടാ.
1: അവരവരുടെ ജീവിതത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്ന കാലമായത്. സ്നേഹബന്ധങ്ങളുടെ ഒക്കെ കാലം പോയി.
0: അതെ, ബന്ധങ്ങൾ തൻ ചങ്ങല കണ്ണികൾ നീളുന്നു. എന്തെന്നു ഏതെന്നു

0: എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ പ്രഖ്യാപിക്കും. TSSLC, THLC, SSLC, AHSLC എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. IT മിഷന്റെ 91 88 61 99 58 എന്ന വാട്സ്ആപ്പ് നമ്പറിലും നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലും ഫലം ലഭിക്കും. സംസ്ഥാനത്തെ 3031 കേന്ദ്രങ്ങളിലായി 417497 പേർ പരീക്ഷ എഴുതിയിരുന്നു. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 368 കുട്ടികളും പരീക്ഷ എഴുതി. ഗൾഫ് മേഖലയിൽ 7 കേന്ദ്രങ്ങളിലായി 633 കുട്ടികൾ രജിസ്റ്റർ ചെയ്തുവെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇവർക്ക് ഇളവ് അനുവദിക്കേണ്ടി വന്നു. നീറ്റ് UG പുനഃപരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചു. June 21 പുനഃപരീക്ഷ നടത്തുക. May 3 നടന്ന നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷ NDA റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പുനഃപരീക്ഷ നടത്തുന്നത്. പുനഃപരീക്ഷ നടത്താൻ വിജ്ഞാപനം പുറത്തുവിടുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വാർത്താക്കുറിപ്പിലൂടെ നേരത്തെ അറിയിച്ചിരുന്നു. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ടെന്നും ഫീസ് അടയ്ക്കേണ്ടെന്നും റദ്ദാക്കിയ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാമെന്നും NDA വ്യക്തമാക്കിയിട്ടുണ്ട്. വൈദ്യുത മോഷണം ക്രിമിനൽ കുറ്റമാണെന്നും പിടിക്കപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും KSEB. വൈദ്യുത മോഷണം കണ്ടുപിടിക്കപ്പെട്ടാൽ ഇലക്ട്രിസിറ്റി ആക്ട് 2003 പ്രകാരം വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും പിഴ ചുമത്തുകയും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുക്കുകയും ചെയ്യുമെന്നാണ് അറിയിപ്പ്. ഇതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്നും KSEB പറയുന്നു. വൈദ്യുത മോഷണം നടത്തുന്നവർ തെറ്റ് മനസ്സിലാക്കി സ്വമേധയാ KSEBയെ അറിയിച്ച് പിഴ അടച്ചാൽ ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാകും. ഇത്തരത്തിൽ തെറ്റുതിരുത്തുവാൻ ഒരാൾക്ക് ഒരവസരം മാത്രമേ ലഭിക്കൂവെന്നും KSEB ചൂണ്ടിക്കാട്ടി. വൈദ്യുത മോഷണം സംബന്ധിച്ച വിവരങ്ങൾ KSEBയുടെ സെഷൻ ഓഫീസുകളിലോ ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡിന്റെ തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ സംസ്ഥാന കാര്യാലയത്തിലോ ജില്ലാ കാര്യാലയങ്ങളിലോ ഓഫീസ് സമയത്ത് വിളിച്ച് അറിയിക്കാൻ കഴിയും. 94 96 01 01 01 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ചും വാട്സ്ആപ്പ് സന്ദേശമയച്ചും വിവരങ്ങൾ അറിയിക്കാം. വൈദ്യുതി ദുരുപയോഗം സംബന്ധിച്ച വിവരങ്ങൾക്കൊപ്പം കൃത്യമായ സ്ഥല വിവരണവും സെഷൻ ഓഫീസിന്റെ പേരും ചേർക്കുന്നത് ഉചിതമായിരിക്കും. വൈദ്യുതി മോഷണം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നയാൾക്ക് KSEB പാരിതോഷികം നൽകും. പിഴ തുക പൂർണ്ണമായി ഈടാക്കി അപ്പീലുകൾ ഉണ്ടെങ്കിൽ അവയും തീർപ്പാക്കിയ ശേഷം കോമ്പൌണ്ടിംഗ് ചാർജ് ഒഴികെ അധികം ഈടാക്കിയ തുകയുടെ 5% അഥവാ പരമാവധി 50,000 രൂപ വരെ പാരിതോഷികമായി ലഭിക്കും. വിവരങ്ങൾ കൈമാറുന്ന ആളിന്റെ വിശദാംശങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. ആന്റി പവർ തെഫ്റ്റ് കോഡ് സംസ്ഥാന ജില്ലാ ഓഫീസുകളുടെ ഫോൺ നമ്പറുകളും KSEB ഫേസ്ബുക്ക് പോസ്റ്റിൽ പരസ്യപ്പെടുത്തി. പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 3 രൂപയോളം വീതം വർദ്ധിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് എണ്ണക്കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിച്ചത്. വാർത്താ ഏജൻസിയായ PTI ആണ് വിവരം റിപ്പോർട്ട് ചെയ്തത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3.04 രൂപ വീതമാണ് കേരളത്തിൽ വർദ്ധിക്കുക. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് 108.62 രൂപയായി ഡീസൽ വില ലിറ്ററിന് 97.55 രൂപയുമായി ഉയർന്നു. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിനൊപ്പം CNG വിലയും കമ്പനികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 രൂപയാണ് CNG വില വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഞായറാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് കുതിപ്പിനിടെ താഴെ വീണ് സ്വർണവില. ഗ്രാമിന് 205 രൂപയും പവന് 1,640 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,675 രൂപയിലും പവന് 1,17,400 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണവില ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 12,055 രൂപയിലെത്തി. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRD കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: പഴയ പൊന്നുമാറ്റി പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

സംവരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE-യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളും സജീവമാണ്. UDF നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ

0: അധ്യക്ഷൻ, മുതിർന്ന നേതാക്കളായ പി ജെ ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരെയും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സന്ദർശിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വർദ്ധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 110 രൂപ 25 പൈസയും ഡീസലിന് 99 രൂപ 63 പൈസയുമായി. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 14 മുമ്പ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കും. നിലവിലുള്ള ഒഎംആർ അധിഷ്ഠിത രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
1: फीस को हम स्टूडेंट को रिटर्न करेंगे और जो आगे वाला परीक्षा होगा उसकी 0 फीस होगा. जो 2 से 5 एग्जामिनेशन टाइम था उसको ध्यान में रखते हैं एनटीए ने तुरंत एक निष्पत्ति किया है कि उसको और 15 मिनट बढ़ाएं. 2 से शुरू होगा 5:15 तक ये परीक्षा की समय बढ़ाया जाएगा. इस बार के एडमिट कार्ड 14 जून तक सभी को पहुंच जाएगा.
0: नीट यूजी चौथे पेपर चोर्चेमाई ബന്ധപ്പെട്ട് രണ്ട് പേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. ഇന്നലെ രാജ്യത്തെ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം. TSSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും SSLC പരീക്ഷാഫലം ലഭ്യമാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ളൈ അതിൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ളൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു.
0: ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും നാളെ നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ തുടരും. എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ്. 14-ും 15 വയസ്സിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള ദേശീയ ദിനം ഇന്ന്. ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവിവർഗ്ഗങ്ങളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജനവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കത്തിനിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആന്റ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് ചികിത്സയിലുള്ളത്. രോഗ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 9 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 176 പോയിന്റ് നേട്ടത്തിൽ 75,875 നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 23,752 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,640 രൂപ കുറഞ്ഞ് 1,17,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ട് കോണത്ത് KSRTC ബസ് കണ്ടെയ്നറിന് പിന്നിലിടിച്ച് 10 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലാണ് അതേ ദിശയിൽ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തെന്നിമാറി ഇടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BV സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:00.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കോച്ചെറിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.J. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക.
2: परीक्षा की तिथि घोषणा किया है. 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनके परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.J. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യപരവും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684 നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 1,17,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600+ ഡ്രോണുകളും 50+ മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21 ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: നിങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തു അടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പിക്കൽ ഓങ്കോളജി, നോങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

ടോക്കി. ടെക്നോളജിയുടെ പുതിയ പുതിയ വിശേഷങ്ങളും മൊബൈൽ ടിപ്സുകളും സോഷ്യൽ മീഡിയ ട്രെൻഡുകളും ഡിജിറ്റൽ ലോകത്തിലെ കൗതുകങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ടെക്കി ടോക്കി തുടങ്ങുകയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ എല്ലാവർക്കും ടെക്കി ടോക്കിയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്.

ടോക്കി. ഇത് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ടെക്കി ടോക്കിയുമായി ഞാൻ ഇതായി എത്തിയിരിക്കുകയാണ് കൂടെയുള്ളത്. അറിഞ്ഞാൽ ഇതിനാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വലിയ ശബ്ദത്തോടു കൂടി ഒരു അപായ സന്ദേശം വന്നിട്ടുണ്ടോ? ഈ സന്ദേശങ്ങൾ കണ്ട് പലരും ആദ്യം വന്ന് അമ്പരന്നിട്ടുണ്ടാകും. എന്നാൽ ഇത് ഹാക്ക് ചെയ്തതോ മറ്റോ അല്ല, മറിച്ച് പ്രകൃതിക്ഷോഭങ്ങളും മറ്റും അടിയന്തര സാഹചര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സർക്കാർ നടന്ന ഒരു സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിന്റെ പരീക്ഷണമാണ്. എന്താണ് സെൽ ബ്രോഡ്കാസ്റ്റിംഗ്? ഒരു നിശ്ചിത പ്രദേശത്തുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും ഒരേ സമയം അടിയന്തര സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണിത്. സാധാരണ SMS കളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ബ്രോഡ്കാസ്റ്റിംഗ് മോഡലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ടവറിന് കീഴിലുള്ള എത്ര പേർക്കും ഒരേ നിമിഷം ഈ മുന്നറിയിപ്പ് ലഭിക്കും. എന്തിനാണ് ഈ സംവിധാനം? ദുരന്ത സമയങ്ങളിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ജനങ്ങളെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഈ സംവിധാനം സഹായിക്കുന്നു. പ്രധാനമായും പ്രകൃതി ദുരന്തങ്ങൾ, അതായത് സുനാമി, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, മിന്നൽ തുടങ്ങിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, ചുഴലിക്കാറ്റ്, അതിശക്തമായ മഴ, പിന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അപകടങ്ങൾ, വാതക ചോർച്ചയോ മറ്റ് രാസാപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, കേരളത്തിലൊരു പ്രത്യേക ജില്ലയിൽ ശക്തമായ മഴ പ്രവചിക്കപ്പെട്ടാൽ ആ ജില്ലയിലെ മൊബൈൽ ടവറുകളുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫോണുകളിലേക്കും ഈ സന്ദേശം എത്തും. ഇതിന്റെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ SMS അയക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കും. നെറ്റ്വർക്ക് തിരക്ക് ഈ സന്ദേശങ്ങളെ ബാധിക്കാറില്ല. ഫോണുകൾ സൈലന്റ് ആണെങ്കിൽ പോലും വലിയൊരു ശബ്ദത്തോടുകൂടി ഈ അലർട്ടുകൾ നമുക്ക് വരും. നമ്മൾ എന്താണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നടക്കുന്ന സിസ്റ്റം വാലിഡേഷൻ ഘട്ടമായതിനാൽ ഇത്തരം പരീക്ഷണ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. സന്ദേശത്തിന്റെ താഴെയുള്ള ഓക്കെ ബട്ടൺ അമർത്തി അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഭാവിയിൽ യഥാർത്ഥ ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ഈ സംവിധാനം ജീവൻ രക്ഷിക്കാൻ വലിയൊരു കരുത്തായി മാറും. ഇതേപോലുള്ള മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

യെസ് എല്ലാവർക്കും ടെക്കി ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഫോണിലെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ പലപ്പോഴും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ നാം മറന്നു പോകാറുണ്ടല്ലേ. എന്നാൽ ഗൂഗിൾ ഫോട്ടോസിലെ പാർട്ണർ ഷെയറിംഗ് ഫീച്ചർ ഉപയോഗിച്ച് ഈ ബുദ്ധിമുട്ട് എളുപ്പത്തിൽ ഒഴിവാക്കാം. ഓരോ തവണയും ഫോട്ടോകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് അയക്കുന്നതിന് പകരം ഗൂഗിൾ ഫോട്ടോസിലെ ചിത്രങ്ങൾ പങ്കാളിയുമായും ഓട്ടോമാറ്റിക്കായി പങ്കുവയ്ക്കാൻ ഈ ഫീച്ചർ സഹായിക്കും. ഫോണിലെ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാൻ വളരെ ലളിതമായ ചില ക്രമീകരണങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും. ആദ്യം ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഇതിനായി ആദ്യമായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് തുറന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് ആപ്പിൻ്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മെനുവിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സിൽ കാണുന്ന ഷെയറിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാർട്ണർ ഷെയറിംഗ് എന്ന ഭാഗം ലഭിക്കും. ഗെറ്റ് സ്റ്റാർട്ട് എന്ന ബട്ടൺ അമർത്തിയ ശേഷം ആരുമായാണോ ഫോട്ടോകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മെയിൽ വിലാസം നൽകുകയോ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് പേര് കണ്ടെത്തുകയോ ചെയ്യാം. പങ്കാളിയെ തിരഞ്ഞെടുത്തിന് ശേഷം എന്തൊക്കെ ഫോട്ടോകൾ പങ്കുവയ്ക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഫോണിലുള്ള എല്ലാ ഫോട്ടോകളും പങ്കാളിക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മുഖം മാത്രം തിരിച്ചറിയുന്ന സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ഫോട്ടോകൾ മാത്രം അയക്കുന്ന രീതിയിലോ ഇത് ക്രമീകരിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ മാത്രം പങ്കാളിയുമായി ഷെയർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. കൂടാതെ ഏത് തീയതി മുതലുള്ള ഫോട്ടോകളാണ് അയക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം ക്രമീകരിച്ച ശേഷം താഴെ കാണുന്ന സൈൻ ഇൻവിറ്റേഷൻ എന്ന ബട്ടൺ അമർത്തുക. നിങ്ങളുടെ പങ്കാളി അവരുടെ ഫോണിലെ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് തുറന്ന് ഈ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നതോടെ ഷെയറിംഗ് ആരംഭിക്കും. താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോകൾ തിരികെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനും ഇതിലൂടെ സാധിക്കും. ഈ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ ഒരു സമയം ഒരാളുമായി മാത്രമേ പാർട്ണർ ഷെയറിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. ഷെയർ ചെയ്യപ്പെടുന്ന ഫോട്ടോകൾ നിങ്ങളുടെ പങ്കാളിയുടെ ഫോണിലെ സ്റ്റോറേജ് ഉപയോഗിക്കാറില്ല. എന്നാൽ അവർ ആ ഫോട്ടോകൾ സ്വന്തം അക്കൗണ്ടിലേക്ക് സേവ് ചെയ്താൽ മാത്രമേ അവരുടെ സ്റ്റോറേജിന് ഇത് ബാധിക്കുകയുള്ളൂ. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഷെയറിംഗ് അവസാനിപ്പിക്കാനുള്ള സൗകര്യം ഗൂഗിൾ നൽകുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ പ്രിയപ്പെട്ടവർക്കായി ഫോട്ടോകൾ കൈമാറാൻ ഏറെ ഉപകാരപ്രദമായ ഒരു മികച്ച ഫീച്ചറാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് വേണ്ട വിധത്തിലൊന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഇതേപോലെ മറ്റൊരു വിശേഷമായി നമുക്ക് തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: മോനെ, ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

ടോക്കി. നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇ ആധാർ ഓൺലൈനായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എന്താണ് ഇ ആധാർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ആധാർ കാർഡ് കൈവശമില്ലാത്ത സാഹചര്യത്തിലോ പുതിയ ആധാർ ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിലോ ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് ഇ ആധാർ. ഫിസിക്കൽ കാർഡിന് തുല്യമായ നിയമസാധ്യത ഇതിനുണ്ട്. യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് UIDAI ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ലളിതമായ കുറച്ച് ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ 12-അക്ക ആധാർ നമ്പർ അല്ലെങ്കിൽ 28-അക്ക എൻറോൾമെന്റ് ഐഡിയും OTP ലഭിക്കുന്നതിനായിട്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് പ്രധാനമായും വേണ്ടത്. ഡൗൺലോഡ് ചെയ്തതിനായിട്ട് ആദ്യം UIDAIയുടെ ഔദ്യോഗിക പോർട്ടലായ myadhar.uidai.gov.in സന്ദർശിക്കുക. ഹോം പേജിലെ സർവീസുകളിൽ നിന്നും ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ, എൻറോൾമെന്റ് ഐഡി അല്ലെങ്കിൽ വെർച്വൽ ഐഡി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. നമ്പർ രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് 6-അക്ക OTP ലഭിക്കും. ഇത് നിശ്ചിത കോളത്തിൽ നൽകിയ ശേഷം വെരിഫിക്കേഷൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഇ ആധാർ PDF രൂപത്തിൽ ഫോണിലേക്ക് കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സുരക്ഷാ കാരണങ്ങളാൽ ആധാർ നമ്പറിലെ ആദ്യ 8 അക്കങ്ങൾ മറച്ചു വെക്കാൻ താല്പര്യമുള്ളവർക്ക് OTP നൽകുന്നതിന് മുമ്പായിട്ട് മാസ്ക്ഡ് ആധാർ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കോളമായിട്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. PDF ഫയല് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടും ലഭിക്കും. ഡൗൺലോഡ് ചെയ്ത് PDF ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിരിക്കും. ഇത് തുറക്കുന്നതിനായിട്ട് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്ററിൽ വലിയ അക്ഷരങ്ങളാണ് നൽകേണ്ടത്. ജനിച്ച വർഷവും ചേർത്ത് നൽകണം. ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് സുരേഷ് എന്നും ജനിച്ച വർഷം 1990 എന്നാണെങ്കിൽ പാസ്വേഡ് SURE 1990 എന്നായിരിക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും ട്രെയിൻ യാത്രയ്ക്കും മറ്റും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഫിസിക്കൽ കാർഡിന് പകരമായി എല്ലായിടത്തും ഈ ഡിജിറ്റൽ രേഖ ഉപയോഗിക്കാവുന്നതാണ്. പാസ്വേഡ് ഉള്ളതിനാൽ മറ്റൊരാൾക്ക് തുറക്കാനാവില്ല എന്നതും ഒരു സുരക്ഷാ നേട്ടമാണ്. UIDAI വെബ്സൈറ്റിൽ നിന്ന് തികച്ചും സൗജന്യമായി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സേവനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കുമായിട്ട് 1947 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് തിരികെ വരാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം

0: Talky.
1: വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ആർ ജെ നിതിനാണ്. ഇതേപോലെ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ടാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ എ വി എച്ച് എസ് ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഓരോ പാട്ടിനും ഓരോ ഓർമ്മയുണ്ട്, ഓരോ വരിക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അങ്ങനെ മനസ്സിനെ തഴുകുന്ന മനോഹരമായ ഗാനങ്ങളുമായി നിങ്ങളുടെ സ്വന്തം പരിപാടി ഗാനമഞ്ജരി എത്തിയിരിക്കുകയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. യെസ് വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കണ നമ്പർ ഇതാണ്, 9544700091. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ കോളുകൾക്കായി ഞാൻ വെയിറ്റ് ചെയ്യാണ്. വേഗമായിക്കോട്ടെ. ഇപ്പോൾ

0: തിരികെ തിരിക്കാണ് ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. ഗാനമഞ്ചിരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 954-7400912. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ ഡെഡിക്കേഷൻസും ഒക്കെ പറയാം. ഇത് മെസ്സേജ് രീതിയിലും പറയാം, നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ വിളിക്കണ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 954-7400912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം.
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: സജിച്ചേട്ടാ,
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടുന്നത്? ആൽബത്തിന്റെ പേര് പറയൂ ചേട്ടാ.
1: 1990 ഇറങ്ങിയ ഋതുക്കൾ എന്ന ആൽബത്തിലെ
0: ഋതുക്കൾ ആൽബത്തിലെ
1: കാക്കപ്പൂവും കാക്കാല പെണ്ണും ചൊല്ലി ചിങ്ങം വെളുത്താൽ പെണ്ണിന് കല്യാണമാണെന്ന് എന്ന പാട്ട്.
0: പാട്ടിന്റെ പേര് ഒന്നുകൂടെ പറയോ, ഋതുക്കൾ എന്ന ആൽബത്തിലെ.
1: കാക്കപ്പൂവും കാക്കാല പെണ്ണും ചൊല്ലി എന്നുള്ള പാട്ട്.
0: കാക്കപ്പൂവും കാക്കാല പെണ്ണും ചൊല്ലി. ഓക്കെ, ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ജരി, ഇന്ന് എനിക്ക് വേണ്ട പാട്ട് അറിയാതെ പറയാതെ എന്ന പാട്ടാണ് വേണ്ടത്. ഞാൻ നന്ദുവാണ് പുത്തൻതെരുവിൽ നിന്ന്. അപ്പോൾ നന്ദുവിന് വേണ്ടി നമുക്ക് ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
5: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം. ഗാനമഞ്ചിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം.
6: ഹലോ.
5: ഹലോ, നമസ്കാരം. ഇത് ആരാണ്? സുനിലേട്ടാ, സുഖമാണോ? ഓ, പനിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ഏത് പാട്ടാ വേണ്ട ചേട്ടന്? മഞ്ഞളോരം ആ പാടല്ലേ. ഓക്കെ, ഇതാർക്കെങ്കിലും ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ? ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ്
6: ചെയ്തിരിക്കണല്ലേ.
5: ഇതാ, അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജുണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് പ്രണയവർണ്ണങ്ങൾ എന്ന മൂവിയിലെ ആരോ വിരൽ മീട്ടി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

യെസ് നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544740092. വേഗം തന്നെ വിളിച്ചോളൂ. അതിനോടൊപ്പം നമുക്കൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. SSLC റിസൾട്ട് വന്നിരിക്കുകയാണ്. 99.7% വിജയശതമാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജയിച്ച എല്ലാ അനുജനും അനിയത്തിമാർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതിനോടൊപ്പം നമുക്കൊരു കോൾ ഉണ്ട്, ആ കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടൻ, ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല. കേക്കാൻ വയ്യ ചേട്ടാ, വ്യക്തം വന്നില്ലല്ലോ. കുടിച്ചിട്ട് വന്നാണ്, കുടിച്ചിട്ട് വന്നാണ്. അപ്പോൾ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഒറ്റയ്ക്ക് പാടുന്ന ഇപ്പൊ ഏതാ? കാറ്റേ കാറ്റേ. ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ശരി. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, എന്റെ പേര് ഷാരി. നാളെ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് അളകനന്ദ എന്നാണ്. അപ്പോൾ നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന്റെ മോക്ക് വേണ്ടി ഒരു പാട്ട് വേണം. കുഞ്ഞുബാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അളകനന്ദയ്ക്ക് ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ അളകനന്ദയ്ക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: ആച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7000912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്?
1: ഇടകേക്കലടയിൽ നിന്നും വസുന്ധരൻ.
0: വസുന്ധരൻ ചേട്ടൻ,
1: ആ നമ്മൾ ആദ്യമായിട്ടാ സംസാരിക്കുന്നത്.
0: എന്റെ അമ്മ എന്തേ?
1: അമ്മ ഇവിടെ ഉണ്ട്.
0: ഇവിടെ ഉണ്ട്. സുഖമാണോ എല്ലാവർക്കും?
1: സുഖമാണ്.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത് ചേട്ടന്?
1: ഞങ്ങളെ ഞങ്ങളെ കൊച്ചുമോൾ ഇന്ന് 10-ാം ക്ലാസ്സില്
0: ജയിച്ചു. ഓ, കൺഗ്രസ് പറഞ്ഞു കേട്ടോ.
1: അവര് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ അവര് അമ്മയും മക്കളും കൂടെ എന്റെ റേഡിയോയിൽ
0: വന്നായിരുന്നു. അവള് ജയിച്ചതിന് ചെലവ് ഞങ്ങക്ക് വേണം കേട്ടോ.
1: ഓ ശരി.
0: അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് ഈ സന്തോഷ നിമിഷത്തില്?
1: ഇന്ന് എനിക്ക് വേണ്ടുന്ന പാട്ട് ഹലോ മദ്രാസ് ഗവർണർ സിംഗനയിലെ യേശുദാസ് പാടിയ ആശംസകൾ, നൂറ് ആശംസകൾ എന്നുള്ള പാട്ടാ.
0: ആശംസകൾ, നൂറ് ആശംസകൾ.
1: അതെ,
0: ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: എല്ലാ 10-ാം ക്ലാസ് ജയിച്ച എല്ലാ കുട്ടികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു.
0: ഓക്കെ, ഇത് എല്ലാവർക്കും, എല്ലാ കുഞ്ഞനുജന്മാർക്കും അനിയത്തിമാർക്കും ജയിച്ച എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇത് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പോൾ ശരി കേട്ടാ.
1: ശരി,
0: ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ഷിയാസ് കായംകുളം. കൊക്കരക്കോ എന്ന മൂവിയിലെ കന്നിക്കിനാവിന്റെ കുഞ്ഞിക്കൂരിനിളം എന്ന സോങ് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷിയാസ്. അപ്പോൾ ഷിയാസിന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
6: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ നെറ്റി 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നല്ല നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളെ കേട്ടിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല നല്ല പാട്ടുകൾ കേൾക്കണോ എങ്കിൽ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ ഡെഡിക്കേഷൻസും ഒക്കെ പറയാനായിട്ട് ഇന്ന് SSLC റിസൾട്ട് വന്ന ദിവസമാണ്. അപ്പോൾ ആ സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ഷീജ. എനിക്ക് കാശ്മീരം എന്ന മൂവിയിലെ പോരു നീ വാരളം ചന്ദ്രലേഖ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? റഷീദ് അമ്മ.
2: ആ
1: പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ആടുജീവിതത്തിലാത്ത ഏതാ? പെരിയോനെ, ആ പാട്ടാണോ? പെരിയോനെ എന്ന പാട്ട്. ഇന്ന് ആർക്കു വേണ്ടി ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നമ്മൾ ഇന്ന് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ ഉമ്മ.
2: ഓക്കെ,
1: സുഖമായിട്ടിരിക്കുന്നു അവിടെ? ഉമ്മക്ക് സുഖമാണോ?
2: കടയിരിക്കണല്ലേ,
1: അപ്പോൾ കടയിൽ ഇരുന്നോണ്ട് ഈ പാട്ടായി കേൾക്കൂ കേട്ടോ. ഓക്കെ, ശരി ശരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
5: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
11: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ആർ ജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഹായ് നിതിൻ, ഞാൻ ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് നീലഗിരി എന്ന പടത്തിൽ ദാസേട്ടനും സുജാത ചേച്ചിയും പാടിയ മഞ്ഞു വീണ പുൽത്താരയിൽ എന്ന പാട്ടാണ്. അപ്പോൾ രാജീവേട്ടന് വേണ്ടി നമുക്കിന്ന് ആ പാട്ട് കേൾക്കാം. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ നയനയാണ് പുത്തൻതെരുവിൽ നിന്നും. എനിക്കിന്ന് വേണ്ട പാട്ട് അറിയാതെ അറിയാതെ എന്ന പാട്ടാണ്. അപ്പോൾ നമുക്ക് നയനയ്ക്ക് വേണ്ടി ഇന്ന് ആ പാട്ട് കേൾക്കാം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ, ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് സമയം താണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ പറഞ്ഞോളൂ അമ്മ.
1: ആണല്ലേ,
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ജില്ല, തമിഴ് സിനിമയിലെ, തമിഴ് സിനിമ വിജയുടെ ജില്ല എന്ന മൂവിയിലെ ഏത് ഏത് പാട്ടാണ് അതില്ലേ?
1: എനിക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റിലെ ഒരു പാട്ട് ഉണ്ടായിരുന്നു,
0: ഞാൻ മറന്നു പോയത്. പക്ഷേ
1: ഡാൻസ് ഒക്കെ
0: ആ പാട്ടിന് വെച്ചുതരാൻ കേട്ടോ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ ഈ പാട്ട്?
1: മോനുണ്ട്,
0: മോനെ
1: എല്ലാവർക്കും, ശ്രോതാക്കൾക്ക്, കേൾക്കുന്നവർക്ക് എല്ലാവർക്കും,
0: എല്ലാവർക്കും
1: നമ്മളെ വീട്ടിലെ എന്റെ മോന്, എന്റെ ഭർത്താവിന്,
0: എല്ലാവർക്കും എനിക്ക് എനിക്ക് വേണ്ടിയാണോ പ്രത്യേകിച്ച്? താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഇതൊരു
0: ചേഞ്ച് ആയിക്കോട്ടെ. ഓക്കെ, നല്ലൊരു ചേഞ്ച് ആണ് കേട്ടോ. ഓക്കെ ശരി, നമുക്ക് ഈ പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ഉറപ്പായിട്ട് ഇടും. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, എന്റെ റേഡിയോ ഗാനമഞ്ചരിൽ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ ബിൻസി ബിജു, ആശ ചേച്ചി, പിന്നെ റേഡിയോ സുഹൃത്തുക്കൾ റാണി വർഗീസ്, ചേരാനല്ലൂർ എന്നിവർക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലെ ചിരിച്ചപ്പ് കിലുക്ക് എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് PV മുഹമ്മദ് വടക്കേവാവനിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161615.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
5: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847779987. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: അങ്ങനെ നല്ല നല്ല മനോഹരമായുള്ള പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തതായിട്ട്, അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചുള്ളതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വിളിക്കണ നമ്പർ ഇതാണ്: 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, എൻ്റെ പേര് ബാബുരാജ് ആശ്രമം. എനിക്ക് വേണ്ട പാട്ട് സ്നേഹസാഗരം എന്ന സിനിമയിലെ തേരോട്ടം ശരവണ തേരോട്ടം എന്ന പാട്ടാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഇന്ന് ആ പാട്ട് കേൾക്കാം. ഇത് അതോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് ഗാനമഞ്ജരി, എൻ്റെ പേര് സിബി, മാരാട്ടിത്തോട്ടത്തു നിന്നാണ്. എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടി ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യനായ തഴുകി ഉറക്കമുണർത്തും എൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ടാണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിബിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് വെച്ചു കൊടുക്കാം. ഈ രണ്ട് പാട്ട് തീരുന്നതോടുകൂടി നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ തീരുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: ചേർന്നു. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യു ജി പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. UAEയ്ക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി BD സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം VD സതീശൻ പറഞ്ഞു. VD സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മീരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 414,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ June 1 നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് യു ജി പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ് തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 രൂപ താഴ്ന്ന് 117400 രൂപ ആയിരുന്നത് വീണ്ടും 1600 രൂപ കുറഞ്ഞ് 115800 രൂപയായി. ഗ്രാമിന് 14475 രൂപയാണ് വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.

വിജയം വരും ബലം തരും.

താളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേളം, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തെയ്യാട്ടം,

ഇത് കണ്ടോടാ, കിടുങ്ങി നടുങ്ങി ഒടുങ്ങി മടങ്ങി അടങ്ങി ഒതുങ്ങി കടുവായി കിടുവ പിടിക്കുന്നു, മരയോന്തിനു ചായ മടിക്കുന്നു.

0: ശുഭദിന ചിന്തകൾ.
1: അറിവും അനുഭവങ്ങളും രണ്ടാണ്. അറിവ് യഥാർത്ഥത്തിൽ ഒരു വീടിന്റെ അടിസ്ഥാന ശിലകൾ പോലെയാണ്. ചില കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നതിനാണ് ഈ അറിവ് നേടുന്ന പ്രക്രിയ മനുഷ്യന് ഏറ്റവും ഗുണകരമാകുന്നത്. പക്ഷേ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അനുഭവങ്ങൾക്ക് 1000 പാഠപുസ്തകങ്ങളെക്കാൾ വലിയ ആഴവും തീവ്രതയും അതുപോലെ തന്നെ നേർസാക്ഷികളുമുണ്ട്. അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും അറിവ് നേടുന്ന പ്രക്രിയയിൽ കാണാതെ പഠിക്കുന്നത് പോലെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കേണ്ടതില്ല. അതെപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അനുഭവങ്ങൾ നേരാംവിധം ലഭിക്കാതെ പോയാൽ നമ്മൾ ഏത് സ്ഥലങ്ങളിൽ ഏത് ആശയങ്ങൾ വിളമ്പിയാലും ഏത് വിജ്ഞാന പ്രഘോഷണങ്ങൾ നടത്തിയാലും ജനങ്ങൾ അവിടെ നിന്നൊക്കെ ഓടി ഒളിക്കും. കാരണം എന്തൊക്കെയോ കടിച്ചാൽ പൊട്ടാതെ പറയുന്നതിനപ്പുറം അവരുടെ ജീവിതവുമായി അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത നിലയിലായിരിക്കും സഞ്ചരിക്കുക. അവിടെ അറിവല്ല അനുഭവങ്ങളുടെ സ്വാഭാവികതയാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത്. നമുക്കറിയാം, കോളേജിലെ ചില അധ്യാപകരൊക്കെ ഒരുപാട് ഡിഗ്രികളും ബിരുദങ്ങളും ഉള്ളവരാണ്. പക്ഷേ അവർ പഠിപ്പിക്കുന്ന പഠന പ്രക്രിയയെക്കാൾ എത്രയോ ലളിതമായി അവരെക്കാൾ വിദ്യാഭ്യാസം കുറവുള്ള പാരലൽ കോളേജിലെ അധ്യാപകർ ആ വിഷയം പഠിപ്പിക്കാറുണ്ട്. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന കാരണം, പലപ്പോഴും ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന കോളേജ് അധ്യാപകർ വൈകുന്നേരമായാൽ നേരെ മുറിക്കകത്തേക്ക് കയറി പുസ്തകശാലയ്ക്കകത്തിരുന്ന് നേരം വെളുക്കുന്നത് വരെ വായനയാണ്. പക്ഷേ മറ്റേ അധ്യാപകൻ സമൂഹത്തിലും ചുറ്റുപാടുകളിലുമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്നവൻ. അവിടെയാണ് അനുഭവങ്ങളുടെ വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടേണ്ടത്. ജീവിതത്തിൽ പഠിക്കേണ്ടത് അനിവാര്യമാണ്. പഠിക്കുന്നത് അക്ഷരങ്ങളിലൂടെയും പഠിക്കണം, അനുഭവങ്ങളിലൂടെയും പഠിക്കണം. അനുഭവത്തിന്റെ പാഠങ്ങൾ അക്ഷരങ്ങളിലൂടെ നാം നേടിയ ജ്ഞാനത്തെ ഒരുപക്ഷെ തിരുത്താനും ശക്തിപ്പെടുത്താനും ചിലതൊക്കെ ശരിയല്ലെന്ന് ബോധ്യപ്പെടാനും ഒക്കെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് രണ്ടിലും വിശ്വസിക്കണം, രണ്ടും അനിവാര്യമാണെന്ന് തിരിച്ചറിയണം. ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്ന അക്ഷരമാലകളെക്കാൾ ഒരുപാട് ജീവിതത്തിൽ ചിലപ്പോൾ പ്രയോജനം ചെയ്യുക ചുറ്റുപാടുകളിൽ നാം നമ്മുടെ മക്കളെ കൊണ്ട് നടന്ന് കാണിക്കുന്ന അനുഭവ പാഠങ്ങളായിരിക്കുമെന്ന് മറന്നു പോകരുത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.